0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ യു ശ്രീനിവാസ്, യു രാജേഷ് എന്നിവർ അവതരിപ്പിക്കുന്ന മാൻഡലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം, ഖടം ഇ എം സുബ്രഹ്മണ്യം, ഗെഞ്ചിറ വി നാഗരാജൻ, മുഖർശംഖ് ശ്രീരംഗം കണ്ണൻ. ആദ്യം കനകാംഗി രാഗത്തിൽ ശ്രീഗണനാഥം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Mandolin Duet Concert by U. Srinivas and U. Rajesh. They are accompanied on the Mridangam by Thiruvarur Bhaktavalsalam, on the Khadam by E.M. Subramanyam, and on the Ganjira by V. Nagarajan, and on the Morsing by Shri Rangam Kannan. They begin with Shri Gananatham, a composition by Saint Tyagaraja, in the rag Kanakangi, set to Aditaal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീഗണനാഥം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കനകാംഗി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു ശ്രീഗണനാഥം, എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ, ഇൻ ദ രാഗ് കനകാംഗി, സെറ്റ് ടു ആദിതാള.
0: അടുത്തതായി കലാനിധി രാഗത്തിൽ ചിന്ന നാടന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ, ചിന്ന നാടന, ഇൻ ദ രാഗ് കലാനിധി, സെറ്റ് ടു ആദിതാള്.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ചിന്നനാടന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കലാനിധി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ. ചിന്നനാടന, എന്റെ രാഗ് കലാനിധി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി പാർവതി നായകനെ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം പാപനാശം ശിവൻ, കൃതി.
1: നെക്സ്റ്റ് പാർവതി നായകനെ, എ കോമ്പോസിഷൻ ബൈ പാപനാശം ശിവൻ, എന്റെ രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു ആദിതാൾ.

0: പാപനാശം ശിവൻ രചിച്ച പാർവതീ നായകനെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു പാർവതീ നായകനെ, എ കോമ്പോസിഷൻ ബൈ പാപനാശം ശിവൻ ഇൻ ദ രാഗ് ഷൺമുഖപ്രിയ സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി മധ്യമാവതി രാഗത്തിൽ അല കല്ലല എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ. അലകല്ലല ഇൻ ദ രാഗ് മധ്യമാവതി സെറ്റ് ടു രൂപക് താൾ.

0: മധ്യമാവതി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച അല കല്ലല എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ. അല കല്ലല എന്ന രാഗ് മധ്യമാവതി സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ശ്രീനിവാസ്, യു രാജേഷ് എന്നിവർ അവതരിപ്പിക്കുന്ന മാൻഡലിൻ കച്ചേരി. മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം, ഖടം ഇ.എം. സുബ്രഹ്മണ്യം, ഗഞ്ചിറ വി. നാഗരാജൻ, മുഖർശംഖ് ശ്രീരംഗം കണ്ണൻ. ഇനി കാംബോജി രാഗത്തിൽ ഓ രംഗശായി എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a mandolin duet concert by U. Srinivas and U. Rajesh. They are accompanied on the mridangam by Thiruvarur Bhaktavalsalam, on the khadam by E.M. Subramanyam, on the ganjira by V. Nagarajan, and on the morsing by Srirangam Kannan. They continue with O Rangashai, a composition by Saint Tyagaraja, in the rag Kamboji, set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഓ രംഗശായി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാംബോജി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു ഓ രംഗശായി, എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ, ഇൻ ദ രാഗ് കാംബോജി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി സിന്ധു ഭൈരവി.

0: ആനൈ വൈദ്യനാഥ അയ്യർ രചിച്ച ചന്ദ്രശേഖര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സിന്ധു ഭൈരവി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ചന്ദ്രശേഖര, എ കോമ്പോസിഷൻ ബൈ ആനൈ വൈദ്യനാഥ അയ്യർ, ഇൻ ദ രാഗ് സിന്ധു ഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ചിഹ്നം ശിറുകിളിയെ എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദിതാളം തിശ്രനട, സുബ്രഹ്മണ്യ ഭാരതി കൃതി.
1: ദ കൺക്ലൂഡ് വിത്ത് എ രാഗമാലിക ബൈ സുബ്രഹ്മണ്യ ഭാരതി. ചിഹ്നം ശിറുകിളിയെ, സെറ്റ് ടു ആദിതാൾ തിശ്രനട.

0: സുബ്രഹ്മണ്യ ഭാരതി രചിച്ച ചിന്നം ശിറുകിളിയേ എന്ന രാഗമാലികയാണ് കേട്ടത്. ആദിതാളം തിശ്രനട.
1: യു ആർ ലിസണിംഗ് ടു എ രാഗമാലിക ബൈ സുബ്രഹ്മണ്യ ഭാരതി. ചിന്നം ശിറുകിളിയേ, സെറ്റ് ടു, ആദിതാൾ, തിശ്രനട.
0: ഇതുവരെ കേട്ടത് യു ശ്രീനിവാസ്, യു രാജേഷ് എന്നിവർ അവതരിപ്പിച്ച മാൻഡലിൻ കച്ചേരി. മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം. ഖടം ഇ എം സുബ്രഹ്മണ്യം. ഗഞ്ചിറ വി നാഗരാജൻ. മുഖർശംഖ് ശ്രീരംഗം കണ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു എ മാൻഡലിൻ ഡ്യുവറ്റ് കോൺസേർട്ട് ബൈ യു ശ്രീനിവാസ് ആൻഡ് യു രാജേഷ്. ദേ വർ അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ തിരുവാരൂർ ഭക്തവത്സലം, ഓൺ ദ ഖടം ബൈ ഇ എം സുബ്രഹ്മണ്യം, ഓൺ ദ ഗഞ്ചിറ ബൈ വി നാഗരാജൻ, ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ ശ്രീരംഗം കണ്ണൻ. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ജയ ജയ ഗോകുല എന്നാരംഭിക്കുന്ന രാഗമാലിക രൂപകതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Narayana Teertha Tarangam by Shri Tiruppunduruthi Vengadeshan. He is accompanied on the violin by Shri S.R. Mahadeva Sharma and on the mridangam by Shri Nanjil A.R. Arul. He begins his vocal recital with a ragamalika Jaya Jaya Gokula set to Rupakathalam.

0: അടുത്തതായി പന്തുവരാളി രാഗത്തിൽ കലയദ ഗോപി ആദിതാളം.
1: Continuing his vocal recital, he will now present കലയദ ഗോപി in the രാഗം പന്തുവരാളി, set to ആദിതാളം.

0: ഇനി ജോൺപുരി രാഗത്തിൽ ഏഹിമുദം എന്ന് തുടങ്ങുന്നു ആദ്യ താളം.
1: Now listen to Yehimudam in the ragam Jaunpuri set to Adithalam.
2: Yehimudam mamadei Yehimudam

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ഇനി ദ്രക്ഷ്യാമി ഗോകുല നിലയം എന്ന് തുടങ്ങുന്നു. രാഗം മധ്യമാവധി ആദിതാളം.
1: This is Ragam 24/7 DTH.

0: അവസാനമായി കലഭഗതി ശോഭ എന്നാരംഭിക്കുന്നു. രാഗം നാഥനാമക്രിയ ഖണ്ഡചാപ്പ് താളം.
1: ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ കൺക്ലൂഡ്സ് ഹിസ് നാരായണ തീർത്ഥർ തരംഗം വിത്ത് കലഭഗതി ശോഭ എന്ന രാഗം നാഥനാമക്രിയ സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്റ്റിംഗ് ടു നാരായണ തീർത്ഥ തരംഗം ബൈ ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ. Accompanying artist was Shri S. R. Mahadeva Sharma on the violin and Shri Nanjil A. R. Arul on the mridangam. This program is brought to you by Akashwani Thiruvananthapuram. Furagam 24/7 DTH. Anytime Indian music.

ഇനി മരുഗേലര, ത്യാഗരാജർ കീർത്തനെ, ജയന്തശ്രീ രാഗം, ആദിതാളം. ലിസൺ നൗ ടു മരുഗേലര, സെയിന്റ് ത്യാഗരാജാസ് കോമ്പോസിഷൻ ഇൻ രാഗ് ജയന്തശ്രീ, സെറ്റ് ടു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഒരുമനയൂർ ഒക്കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ വായിച്ചത് ഒക്കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. നവ് വി ബ്രിങ് യു നാഗസ്വരം റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒക്കെ ഗോപി. ഹി ഈസ് അക്കമ്പനിഡ് ബൈ ഒക്കെ സുബ്രഹ്മണ്യം. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. സിദ്ധി വിനായകം മോഹന കല്യാണ രാഗത്തിൽ മുത്തയ്യ ഭാഗവതരുടെ കൃതി ആദിത്താളം. ഫസ്റ്റ് കോമ്പോസിഷൻ ഈസ് സിദ്ധി വിനായകം ഇൻ മോഹന കല്യാണ രാഗം കോമ്പോസിഷൻ ബൈ മുത്തയ്യ ഭാഗവതർ ആദിത്താളം.

വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, കോമ്പോസിഷൻ ബൈ ത്യാഗരാജകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒ കെ ഗോപി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. ശ്രീകൃഷ്ണം ഭജമാനസ തോടിരാഗം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഇസ് ശ്രീകൃഷ്ണം ഭജമാനസ ഇൻ തോടിരാഗ ആദിതാള ആൻഡ് composed by Muthuswami Dikshitar.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹിസ് കോ ആർട്ടിസ്റ്റ് വാസ് ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് ഓൺ തവിൽ വി ജി വേണുഗോപാൽ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.